0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡി സുനിത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. Now we bring you vocal recital by Subhadra Thamburan. She is accompanied by D. Sunita on violin, Unni Kerala Varma on mridangam, and Trukakara Vayan Shandaram on ganjira. Raman Annu Brova, Harigambo Jiragathil Tyagirajakrithi, Rupakathalam. First item of this concert is Raman Annu Brova in Raga Harigamboji, set to Rupakathala, composed by Tyagiraja.

മാമവ മീനാക്ഷി, വരാളി രാഗം, മിശ്രചാപ്പുതാളം, ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഇസ് ഇൻ രാഗ വരാളി സെറ്റ് ടു മിശ്രചാപ്പുതാള, കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ. മാമവ മീനാക്ഷി.

സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഡി സുനിത വയലിൻ, ഉണ്ണി കേരള വർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ സുഭദ്ര തമ്പുരാൻ. ഷീസ് അക്കമനീഡ് ബൈ ഡി സുനിത ഓൺ വയലിൻ, ഉണ്ണി കേരള വർമ്മ ഓൺ മൃദംഗം, ആൻഡ് തൃക്കാക്കര വൈ എൻ ശാന്താറാം ഓൺ ഗഞ്ചിറ. ശങ്കരി ശങ്കരു ചന്ദ്രമുഖി, സാവേരി രാഗം രൂപകതാളം ശ്യാമശാസ്ത്രിയുടെ കൃതി. ദ ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ശങ്കരി ശങ്കരു ചന്ദ്രമുഖി ഇൻ രാഗ സാവേരി, സെറ്റ് ടു രൂപകതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

സുഭദ്ര തമ്പുരാന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ഡി സുനിത വയലിൻ, ഉണ്ണി കേരളവർമ്മ മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. യു വർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ സുഭദ്ര തമ്പുരാൻ. ഷി വാസ് അക്കംപനീഡ് ഓൺ വയലിൻ ബൈ ഡി സുനിത, ഓൺ മൃദംഗം ബൈ ഉണ്ണി കേരളവർമ്മ, ആൻഡ് ഓൺ ഗഞ്ചിറ ബൈ തൃക്കാക്കര വൈ എൻ ശാന്താറാം. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24x7 DTH channel. Anytime Indian music.